ധ്യായ ഗയേ മസക്കത് കാല നാനക തേ മുഖ ഉജലേ കേതീ ഷുട്ടീ നാൽ. ജിനീ നാമ ധ്യായ ഗയേ മസക്കത് കാല നാനക തേ മുഖ ഉജലേ കേതീ ഷുട്ടീ നാൽ. സത്നാം ശ്രീ വാഹിഗുരു സാഹിബ് ജീ. ഏക ഓംകാര സത്ഗുരു പ്രസാദ്. ശ്രീ വാഹിഗുരു ജി കീ ഫതേ പാദശാഹി ദശമീ. ਸ੍ਰੀ ਵਾਹਿਗੁਰੂ ਜੀ ਕੀ ਫਤਿਹ. ਜਾਪ ਸ੍ਰੀ ਮੁਖ ਵਾਕ ਪਾਤਸ਼ਾਹੀ ਦਸਵੀਂ ਛਪੈ ਛੰਦ ਤਵੈ ਪ੍ਰਸਾਦ. ਚੱਕਰ ਚਿਹਨ ਅਰ ਵਰਨ ਜਾਤਰ ਪਾਤ ਨਹਿਨ ਜਹੇ ਰੂਪ ਰੰਗ ਰੇਖ ਭੇ ਕਉ ਕਹਿ ਨਾ ਸਕਤ ਕਿਹੇ. ਅਚਲ ਮੂਰਤ ਅਨੁਭਵ ਪ੍ਰਕਾਸ਼ ਸਮਿਤੋਜ ਕਹਿਜੈ